ചാക്കുന്തോ പിഷോന്നു അച്ഛന് നമ്പി പൈപ്പൻ കേരള മന്ത്രിമാർക്കൊന്നു കമൻ എങ്ങ പട്ടേവത് അങ്ങനിപ്പുൻ ഗെമിക്കോ ടിപ്പൻ തോമ്പോ സാധനക്കോ കുണാമി പിഷോനം കിരൂപ്പോ തിത്താപ്പാൻ കിരൂപ്പ പഠോ ദാത്തസ്തി ഞങ്ങൾ പ്രകാശ്.